0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. നിർമ്മിത ബുദ്ധി മുന്നോട്ടു വയ്ക്കുന്ന സാധ്യതകളുടെയും പ്രതിസന്ധികളുടെയും മുന്നിൽ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വിവേകപൂർവം ജീവിക്കാം എന്ന വിഷയത്തെ ആധാരമാക്കിയ ചിന്താമലരുകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം.
3: അഗ്നിനാവുകളായി ശിഷ്യസമൂഹത്തിന്മേൽ ക്രിസ്തുവാഗ്ദാനവും സഹായകനുമായ പരിശുദ്ധാത്മാവ് ഇറങ്ങിവന്ന അഭിഷേക ദിനമാണ് പെന്തക്കുസ്തി തിരുനാൾ. ഭയം മൂലം അടച്ചിട്ട വാതിലിൽക്കുള്ളിൽ നിന്നും ധൈര്യത്തിന്റെയും സത്യത്തിന്റെയും സാക്ഷ്യത്തിന്റെയും സമൂഹമായി തിരുസഭ ഔദ്യോഗികമായി പിറവിയെടുത്ത മഹത്തായ ദിനം കൂടിയാണിന്ന്. സകലത്തെയും പൂർത്തിയാക്കുന്നതും പുതുതാക്കുന്നതുമായ പരിശുദ്ധാത്മാവിന്റെ സ്വീകരണത്തിനായി തിരുസഭ തന്നെത്തന്നെ പുനഃപ്രതിഷ്ഠിക്കുന്ന അവസരവും ഇതുതന്നെയാണ്. നിർമ്മിത ബുദ്ധി, ജീനോം എഡിറ്റിംഗ്, റോബോട്ടിക്സ്, ഡിജിറ്റൽ സംസ്കാരം, ഡാറ്റാ നിയന്ത്രണം തുടങ്ങിയവ മനുഷ്യജീവിതത്തെ പുനർനിർവചിക്കുന്ന ആനുകാലിക ലോകത്തിലാണ് ഈ പുനഃസമർപ്പണം നടക്കുന്നത്. വിപ്ലവാത്മകമായ സാങ്കേതികതയും വിവേചനരഹിതമായ ബുദ്ധിയും കൈകോർക്കുന്ന ഈ കാലത്ത് നവീകരണത്തിന്റെ ആത്മശക്തി മനുഷ്യജീവിതത്തിന്റെ സന്തുലനത്തിനും സമാധാനത്തിനും അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കർത്താവും ജീവദായകനും എന്ന തന്റെ ചാക്രീയ ലേഖനത്തിൽ മനുഷ്യന്റെ ഉള്ളിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുകയും പാപബോധത്തിലൂടെ മനുഷ്യനെ ദൈവത്തിലേക്ക് തിരികെ നയിക്കുകയും ചെയ്യുന്നവനാണ് പരിശുദ്ധാത്മാവെന്ന് സ്പഷ്ടമായി പഠിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ പെന്തക്കോസ്ത അനുഭവം ഒരു സംഭവത്തിന്റെയോ അനുഭവത്തിന്റെയോ ഓർമ്മ മാത്രമല്ല, മറിച്ച് ആത്മീയ വിവേകത്തിലൂടെയും നീതിപൂർവമായ ഉത്തരവാദിത്വത്തിലൂടെയും വിമലീകരിക്കപ്പെട്ട മനസ്സാക്ഷി രൂപീകരണത്തിലേക്കുള്ള വിളിയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സഭ ആധുനിക ലോകത്തിൽ എന്ന അജപാലന രേഖയിൽ സഭ എന്നത് ലോകത്തിന്റെ സന്തോഷവും പ്രതീക്ഷകളും ഉത്കണ്ഠകളും ഒരുപോലെ പങ്കിടുന്ന സമൂഹമാണെന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നും സഭയുടെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കാതിരിക്കുകയില്ല എന്ന കൗൺസിലിന്റെ വാക്കുകൾ ഇന്നത്തെ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിലും അത്യന്തം പ്രസക്തമാണ്. ഈ പശ്ചാത്തലത്തിൽ മാഗ്നിഫിക്ക ഹുമാനിത്താസ് എന്ന തലക്കെട്ടിൽ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കിയുള്ള ലിയോ പതിനാലാമൻ പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനം മനുഷ്യജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അതിവേഗം ഇടപെടുന്ന പരിശുദ്ധാത്മകൃപയുടെ അനന്യമായ സാക്ഷ്യമാണ്. സാങ്കേതികവിദ്യ സ്വതവേ മനുഷ്യലോകത്തിന് ദോഷകരമല്ല, എന്നാൽ തീർത്തും വസ്തുനിഷ്ഠവും വിവേചനരഹിതവുമായ രീതിയിലുള്ള സാങ്കേതിക ശാസ്ത്രത്തിന്റെ ഉപയോഗം മനുഷ്യനെ വെറും ഉപകരണമായി മാത്രം കാണാൻ തുടങ്ങുമ്പോൾ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ടുതന്നെ ഈ പെന്തക്കോസ്തി തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ ഭാവിയെയും ചിന്തകളെയും നിയന്ത്രിക്കേണ്ടത് യന്ത്രവൽകൃതമോ നിർമ്മിതമോ ആയ ബുദ്ധിയല്ല, പരിശുദ്ധാത്മാവിന്റെ നിർമ്മലമായ ജ്ഞാനമാണെന്നാണ്. 1950 ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞനായ അലൻ ട്യൂറിംഗ് യന്ത്രങ്ങൾ ചിന്തിക്കുമോ എന്ന ചോദ്യത്തോടെ അവതരിപ്പിച്ച ട്യൂറിംഗ് ടെസ്റ്റ് എന്ന ആശയത്തിൽ നിന്നാണ് മനുഷ്യനെപ്പോലെ പ്രതികരിക്കാൻ കഴിയുന്ന യന്ത്രബുദ്ധിയുടെ സാധ്യതയെ പഠിക്കാൻ ആരംഭിച്ചത്. തുടർന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ മക്കാർത്തി നിർമ്മിത ബുദ്ധി എന്ന പദം ഔദ്യോഗികമായി ഉപയോഗിച്ചു. മനുഷ്യബുദ്ധി ആവശ്യമായ പ്രവർത്തനങ്ങൾ യന്ത്രങ്ങളാൽ നിർവഹിക്കുന്ന ശാസ്ത്രശാഖയെയാണ് അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ന് ഡാറ്റയിൽ നിന്ന് പഠിച്ച് സ്വയം അനുമാനങ്ങളിലേക്കെത്താനും മനുഷ്യബുദ്ധിയെ അനുകരിക്കാനും കഴിയുന്ന കമ്പ്യൂട്ടർ സംവിധാനങ്ങളെയാണ് നിർമ്മിത ബുദ്ധി അഥവാ AI എന്ന് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്കും വളർച്ചയ്ക്കും ഈ സാങ്കേതികവിദ്യ കാരണമായിട്ടുണ്ട്. രോഗനിർണയം മുതൽ വിദ്യാഭ്യാസം വരെ അതിന്റെ പ്രയോജനങ്ങൾ അനവധിയാണ്. പക്ഷേ മനുഷ്യാത്മാവിനെയും മനുഷ്യാന്തസ്സിനെയും മറക്കുന്ന രീതിയിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കപ്പെടുമ്പോൾ അത് പുതിയ അടിമത്തങ്ങളും പ്രതിസന്ധികളും ലോകത്തിൽ സൃഷ്ടിക്കുന്നു. സാങ്കേതികതയ്ക്കും ശാസ്ത്രത്തിനും അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരത്തിൽ മനുഷ്യർ അക്കങ്ങളായി ചുരുങ്ങുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ പല പ്രസംഗങ്ങളിലും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ അടിമത്തം, വ്യാജ വാർത്തകൾ, ഡീപ്പ് ഫേക്ക് സംസ്കാരം, സ്വകാര്യതയുടെ നഷ്ടം, ഡാറ്റ ചൂഷണം എന്നിവ ഇന്ന് മനുഷ്യന്റെ ആന്തരിക സ്വാതന്ത്ര്യത്തെ ഭീഷണിപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളാണ്. ദൈവത്തെ നിഷേധിക്കുന്ന വസ്തുവാദ സംസ്കാരം ലോകത്തിൽ മനുഷ്യനെ ആത്മാവില്ലാത്ത സൃഷ്ടിയാക്കി മാറ്റുന്നുവെന്ന് കർത്താവും ജീവദായകനും എന്ന ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നു. മനുഷ്യനെ വെറും ഉൽപ്പാദനശേഷിയുടെയും ഉപഭോഗത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുമ്പോൾ മനുഷ്യനിലെ ദൈവീക ഛായയും സാദൃശ്യവും അവഗണിക്കപ്പെടുന്നു. അതിനാൽ ഒരു യന്ത്രത്തിനും മനുഷ്യജീവിതത്തിന്റെ മഹത്വത്തെ പകരം വയ്ക്കാൻ കഴിയില്ല. മനുഷ്യ സ്വത്വത്തിലെ ആത്മീയ ബോധം, വിശ്വാസം, വിവേകം, സ്നേഹം, കരുണ എന്നിവയെ ഒരു അൽഗോരിതത്തിനും പൂർണ്ണമായി അനുകരിക്കാൻ സാധിക്കില്ല. നിർമ്മിത ബുദ്ധി മനുഷ്യജീവിത വികാസത്തിന് ഭീഷണിയല്ല, മറിച്ച് മനുഷ്യന്റെ ആത്മബോധത്തിന്റെയും ധാർമ്മിക ബോധ്യങ്ങളുടെയും ക്ഷയത്തിന് കാരണമാകുന്നു എന്നതാണ് ഈ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറുന്നത്. മനുഷ്യൻ ദൈവത്തെ മറന്ന് സ്വന്തം സൃഷ്ടികളിൽ രക്ഷ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ബാബേൽ ഗോപുരത്തിന്റെ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. അതിനാൽ പെന്തക്കോസ്തി തിരുനാൾ നമ്മെ വീണ്ടും എളിമയോടെയുള്ള ആത്മപരിശോധനയിലേക്ക് ക്ഷണിക്കുന്നു. ഭയത്തിലും ദുഃഖത്തിലുമായിരുന്ന ശിഷ്യന്മാരെ ദൈവവചനത്തിന്റെ പ്രഘോഷകരും പ്രാപ്തിയുള്ള അജപാലകരുമാക്കി തീർത്തത് അവരിൽ വക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ മുഖേനയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ: ജ്ഞാനം, വിവേകം, ഉപദേശം, ധൈര്യം, വിജ്ഞാനം, ഭക്തി, ദൈവഭയം എന്നിവയാണ്. ഇന്നത്തെ ലോകത്തിൽ വിവേചനപൂർണമായ തിരഞ്ഞെടുപ്പുകൾക്കും വിവേകപൂർണമായ ജീവിതത്തിനും അത്യാവശ്യമായ ആത്മീയ ആയുധങ്ങളാണിവ. ഈ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജ്ഞാനമാണ്. കാരണം സകലതും രൂപപ്പെടുത്തുന്നതും ദൈവഹിതം വിവേചിച്ചറിയാൻ ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നതുമായ ജ്ഞാനത്തിന്റെ സ്രഷ്ടാവ് ദൈവമാണ്. നിർമ്മലമായ ജ്ഞാനം ദൈവത്തിൽ നിന്നുള്ളതാണ്. ഈ ജ്ഞാനം മനുഷ്യനെ സത്യത്തിലേക്കും നന്മയിലേക്കും നീതിയിലേക്കും നയിക്കുന്നു. മനുഷ്യന്റെ മഹത്വം തിരിച്ചറിയാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ദൈവഹിതമനുസരിച്ച് ജീവിക്കാനും ജ്ഞാനം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ജ്ഞാനം ഒരു സാങ്കേതിക കഴിവല്ല, അത് മനുഷ്യജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ദൈവീകമായ ഊർജമാണ്. സോളമൻ രാജാവ് കർത്താവിനോട് ചോദിച്ചു വാങ്ങിയ വരവും ജ്ഞാനം തന്നെയായിരുന്നു. ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണ്. അതായത്, ലോകത്തിൽ ശാസ്ത്രവും സാങ്കേതികവിദ്യയും എത്ര വളർന്നാലും അത് ദൈവസത്യത്തിൽ നിന്ന് അകന്നാൽ അപൂർണമാണ്. ഇന്നത്തെ ലോകത്തിൽ നിർമ്മിത ബുദ്ധി അതിവേഗത്തിൽ വളരുമ്പോൾ ജ്ഞാനം എന്നതും ബുദ്ധി എന്നതും ഒരേ കാര്യമാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നു. നിർമ്മിത ബുദ്ധി മനുഷ്യന് ദൈവം ദാനമായി നൽകപ്പെട്ട ജ്ഞാനത്തിൽ നിന്നും മനുഷ്യൻ നിർമ്മിച്ചതാണ്. എന്നാൽ ജ്ഞാനം സ്വയംഭൂവും സ്രഷ്ടാവുമായ ദൈവത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. മനുഷ്യബുദ്ധിയുടെ പ്രവർത്തനങ്ങളെ അനുകരിച്ച് ചിന്തിക്കാനും പഠിക്കാനും അനുമാനങ്ങളിൽ എത്താനും മനുഷ്യനാൽ രൂപകൽപ്പന ചെയ്ത ഈ സാങ്കേതിക സംവിധാനങ്ങൾക്ക് കഴിയുമെന്ന് മാത്രം. നിർമ്മിത ബുദ്ധിക്ക് ആത്മാവില്ല, ധാർമ്മിക ബോധമില്ല, കരുണയില്ല, സ്നേഹമില്ല, പാപബോധമില്ല. അതിനെ എങ്ങനെ ചെയ്യാം എന്ന ചോദ്യത്തിന് ഉത്തരമൊരുക്കാൻ കഴിയും. പക്ഷേ എന്താണ് ശരി, അല്ലെങ്കിൽ എന്തിനാണ് ഇത് ചെയ്യേണ്ടത് എന്ന ആഴമുള്ള ചോദ്യങ്ങൾക്ക് ആത്മീയമായ മറുപടി നൽകാൻ കഴിയില്ല. ഇവിടെ പരിശുദ്ധാത്മദാനമായ ജ്ഞാനം എന്നത് വിവരങ്ങളുടെ സമാഹാരമോ മനുഷ്യനിയന്ത്രിതമായ പ്രവർത്തനങ്ങളോ അല്ല, ദൈവബന്ധത്തിൽ നിന്ന് ഉദിക്കുന്ന ശരിയായ ജീവിതബോധവും ആത്മീയ ശക്തിയുമാണ്. നിർമ്മിത ബുദ്ധിക്ക് മനുഷ്യഭാഷ അനുകരിക്കാനാവും, എന്നാൽ മനുഷ്യഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ബുദ്ധിക്ക് നിയമങ്ങൾ വിശകലനം ചെയ്യാനാവും, പക്ഷേ കരുണ കാണിക്കാനാവില്ല. അത് ഡാറ്റയെ തിരിച്ചറിയും, പക്ഷേ ആത്മാവിനെ തിരിച്ചറിയില്ല. നിർമ്മിത ബുദ്ധി മനുഷ്യനെപ്പോലെ സംസാരിച്ചാലും മനുഷ്യനെപ്പോലെ സ്നേഹിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ വ്യക്തമാകുന്നത്. ഇന്നത്തെ ലോകത്തിൽ നിർമ്മിത ബുദ്ധി വഴി സൃഷ്ടിക്കുന്ന വ്യാജ വാർത്തകളും കൃത്രിമ ചിത്രങ്ങളും വീഡിയോകളും മനുഷ്യരെ ഏറെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനമായ വിവേകം, സത്യവും അസത്യവും വേർതിരിക്കാനുള്ള അന്തർദർശനം നൽകുന്നു. മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കുവേണ്ടിയുള്ള തീരുമാനങ്ങളെടുക്കാൻ ആത്മാവിന്റെ ഉപദേശം ഇക്കാലത്ത് അനിവാര്യമാണ്. വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ ലോകത്ത് സത്യത്തിനുവേണ്ടി നിലകൊള്ളാൻ ആത്മദാനമായ ധൈര്യം അനിവാര്യമാണ്. യന്ത്രങ്ങളുടെ ലോകത്ത് കൂടുതൽ സമയം ചിലവഴിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകന്നു പോകുകയാണ്. ഭക്തിയുടെ ദാനം മനുഷ്യനെ ബന്ധങ്ങളുടെ വിശുദ്ധിയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു. ദൈവഭയം എന്നത് ശിക്ഷയെക്കുറിച്ചുള്ളതല്ല, മറിച്ച് സാങ്കേതികവിദ്യയുടെ ഈ കാലത്ത് ദൈവീകമായ രക്ഷയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ബോധമാണ്. ലിയോ 14-ാമൻ മാർപ്പാപ്പ നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന പുതിയ വ്യാവസായിക വിപ്ലവം ആണെന്ന് വിശേഷിപ്പിക്കുകയും അതിന്റെ നൈതികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സഭ ഗൗരവമായി പ്രതികരിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സഭ നിർമ്മിത ബുദ്ധിയെ പൂർണ്ണമായി എതിർക്കുന്നില്ല, മറിച്ച് അത് മനുഷ്യാന്തസ്, നീതി, തൊഴിൽ, കുടുംബ ബന്ധങ്ങൾ, കുട്ടികളുടെ സുരക്ഷ, പൊതു നന്മ എന്നിവയെ സംരക്ഷിക്കുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടണം എന്നതാണ് സഭയുടെ നിലപാട്. ജീവന്റെ മഹത്വവും അന്തസ്സും സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയുള്ള വത്തിക്കാന്റെ പൊന്തിഫിക്കൽ അക്കാഡമിയുടെ 2020 റോം കോൾ ഫോർ AI എത്തിക്സ് നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയിൽ സഭയ്ക്കുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന സുപ്രധാന രേഖയാണ്. അൽഗോർ എത്തിക്സ് എന്ന ആശയത്തെ മുന്നോട്ട് വയ്ക്കുന്ന ഈ രേഖ നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തിനും പൊതു നന്മയ്ക്കും ശുശ്രൂഷ നൽകേണ്ടതാണെന്നും ലാഭത്തിനോ മനുഷ്യന്റെ തൊഴിലവസരങ്ങളെ നഷ്ടപ്പെടുത്താനോ വേണ്ടി ഉപയോഗിക്കപ്പെടരുതെന്നും വ്യക്തമാക്കുന്നു. കൂടാതെ ഈ രേഖ നിർമ്മിത ബുദ്ധിയുടെ നൈതിക വികസനത്തിനും ഉപയോഗത്തിനുമായി 6 അടിസ്ഥാന തത്വങ്ങൾ നിർദ്ദേശിക്കുന്നു: സുതാര്യത, ഉൾക്കൊള്ളൽ, ഉത്തരവാദിത്വം, നിഷ്പക്ഷത, വിശ്വാസ്യത, സുരക്ഷയും സ്വകാര്യതയും തുടങ്ങിയവയാണവ. 2020 February 28 നടന്ന ഈ സംരംഭത്തിൽ മൈക്രോസോഫ്റ്റ്, IBM, ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന ഉൾപ്പെടെ നിരവധി പ്രമുഖ സ്ഥാപനങ്ങൾ പങ്കെടുത്തു. സാങ്കേതികവിദ്യ, രാഷ്ട്ര നേതൃത്വം, സഭ എന്നീ മേഖലകളെ ഒരുമിപ്പിച്ച ഈ സംരംഭത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. വത്തിക്കാന്റെ വിശ്വാസത്തിനു വേണ്ടിയുള്ള കാര്യാലയവും സംസ്കാരം, വിദ്യാഭ്യാസം ഇവയ്ക്കു വേണ്ടിയുള്ള കാര്യാലയവും സംയുക്തമായി പുറത്തിറക്കിയ പഴയതും പുതിയതും എന്ന രേഖ നിർമ്മിത ബുദ്ധിയും മനുഷ്യജ്ഞാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രധാന പഠനമാണ്. നിർമ്മിത ബുദ്ധിക്ക് വിവരങ്ങൾ വിശകലനം ചെയ്യാനും മനുഷ്യചിന്തയുടെ ചില ഭാഗങ്ങളെ അനുകരിക്കാനും കഴിയുന്നുവെങ്കിലും മനുഷ്യന്റെ ആത്മീയത, നൈതിക വിവേചനശേഷി, സത്യാന്വേഷണം, സ്നേഹം, ബന്ധങ്ങൾ, സൃഷ്ടിപരത എന്നിവയ്ക്ക് അത് പകരമാവില്ലെന്നും ഈ രേഖ വ്യക്തമാക്കുന്നു. ചടുലമായ മാറ്റങ്ങളുമായി ലോകം കുതിക്കുമ്പോഴും മനുഷ്യജീവിതത്തിലെ അടിസ്ഥാന ചോദ്യങ്ങൾ മാറിയിട്ടില്ല. ഞാൻ ആരാണ്? ജീവിതത്തിന്റെ അർത്ഥമെന്താണ്? സത്യവും നന്മയും എവിടെയാണ് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയില്ല എന്നത് വസ്തുതയാണ്. ആ ഉത്തരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിലൂടെയാണ് മനുഷ്യൻ കണ്ടെത്തുന്നത്. പെന്തക്കോസ്ത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യ സമൂഹം ആത്മാവിനാൽ ജീവിക്കുന്ന സമൂഹമാണെന്നാണ്. യഥാർത്ഥ നവീകരണം സാങ്കേതിക പുരോഗതിയിലൂടെ മാത്രമല്ല, ആത്മീയ പരിവർത്തനത്തിലൂടെയാണ് ലോകത്തിൽ സാധ്യമാകുന്നത്. മനുഷ്യഹൃദയത്തെ നവീകരിക്കുവാനും സ്നേഹം, സമാധാനം, നീതി, സത്യം, സാഹോദര്യം ഇവയിൽ അധിഷ്ഠിതമായ വിശ്വനിർമ്മിതി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുടെ ശരിയായ മനസ്സിലാക്കലിലൂടെയും വിനിയോഗത്തിലൂടെയും മാത്രമേ മനുഷ്യർക്ക് സാധിക്കൂ. അതിനാൽ നിർമ്മിത ബുദ്ധിയുടെ ലോകത്ത് നിർമ്മലമായ ജ്ഞാനവും സത്യത്തെ തിരിച്ചറിയാനുള്ള വിവേകവും മനുഷ്യ മഹത്വം സംരക്ഷിക്കാനുള്ള ധൈര്യവും നൽകണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം.
2: നിർമ്മിത ബുദ്ധി മുന്നോട്ടു വയ്ക്കുന്ന സാധ്യതകളുടെയും പ്രതിസന്ധികളുടെയും മുന്നിൽ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വിവേകപൂർവം ജീവിക്കാം എന്ന വിഷയത്തെ ആധാരമാക്കി റോമിലുള്ള ബഥനി ആശ്രമാംഗമായ റെവറൻഡ് ഫാദർ ഡൊമിനിക് സാവിയോ മൂഴിക്കര OIC തയ്യാറാക്കി അവതരിപ്പിച്ച ചിന്താമലരുകളാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്.

കപ്പുച്ചിൻ വൈദികനായ ഫാദർ ജിനു മന്തിയിൽ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. നിർമ്മിത ബുദ്ധി മുന്നോട്ടു വയ്ക്കുന്ന സാധ്യതകളുടെയും പ്രതിസന്ധികളുടെയും മുന്നിൽ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വിവേകപൂർവം ജീവിക്കാം എന്ന വിഷയത്തെ ആധാരമാക്കിയ ചിന്താമലരുകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം.
3: അഗ്നിനാവുകളായി ശിഷ്യസമൂഹത്തിന്മേൽ ക്രിസ്തുവാഗ്ദാനവും സഹായകനുമായ പരിശുദ്ധാത്മാവ് ഇറങ്ങിവന്ന അഭിഷേക ദിനമാണ് പെന്തക്കുസ്തി തിരുനാൾ. ഭയം മൂലം അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ നിന്നും ധൈര്യത്തിന്റെയും സത്യത്തിന്റെയും സാക്ഷ്യത്തിന്റെയും സമൂഹമായി തിരുസഭ ഔദ്യോഗികമായി പിറവിയെടുത്ത മഹത്തായ ദിനം കൂടിയാണിന്ന്. സകലത്തെയും പൂർത്തിയാക്കുന്നതും പുതുതാക്കുന്നതുമായ പരിശുദ്ധാത്മാവിന്റെ സ്വീകരണത്തിനായി തിരുസഭ തന്നെത്തന്നെ പുനഃപ്രതിഷ്ഠിക്കുന്ന അവസരവും ഇതുതന്നെയാണ്. നിർമ്മിത ബുദ്ധി, ജീനോം എഡിറ്റിംഗ്, റോബോട്ടിക്സ്, ഡിജിറ്റൽ സംസ്കാരം, ഡാറ്റാ നിയന്ത്രണം തുടങ്ങിയവ മനുഷ്യജീവിതത്തെ പുനർനിർവചിക്കുന്ന ആനുകാലിക ലോകത്തിലാണ് ഈ പുനഃസമർപ്പണം നടക്കുന്നത്. വിപ്ലവാത്മകമായ സാങ്കേതികതയും വിവേചനരഹിതമായ ബുദ്ധിയും കൈകോർക്കുന്ന ഈ കാലത്ത് നവീകരണത്തിന്റെ ആത്മശക്തി മനുഷ്യജീവിതത്തിന്റെ സന്തുലനത്തിനും സമാധാനത്തിനും അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കർത്താവും ജീവദായകനും എന്ന തന്റെ ചാക്രീയ ലേഖനത്തിൽ മനുഷ്യന്റെ ഉള്ളിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുകയും പാപബോധത്തിലൂടെ മനുഷ്യനെ ദൈവത്തിലേക്ക് തിരികെ നയിക്കുകയും ചെയ്യുന്നവനാണ് പരിശുദ്ധാത്മാവെന്ന് സ്പഷ്ടമായി പഠിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ പെന്തക്കോസ്ത അനുഭവം ഒരു സംഭവത്തിന്റെയോ അനുഭവത്തിന്റെയോ ഓർമ്മ മാത്രമല്ല, മറിച്ച് ആത്മീയ വിവേകത്തിലൂടെയും നീതിപൂർവമായ ഉത്തരവാദിത്വത്തിലൂടെയും വിമലീകരിക്കപ്പെട്ട മനസ്സാക്ഷി രൂപീകരണത്തിലേക്കുള്ള വിളിയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സഭ ആധുനിക ലോകത്തിൽ എന്ന അജപാലന രേഖയിൽ സഭ എന്നത് ലോകത്തിന്റെ സന്തോഷവും പ്രതീക്ഷകളും ഉത്കണ്ഠകളും ഒരുപോലെ പങ്കിടുന്ന സമൂഹമാണെന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നും സഭയുടെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കാതിരിക്കുകയില്ല എന്ന കൗൺസിലിന്റെ വാക്കുകൾ ഇന്നത്തെ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിലും അത്യന്തം പ്രസക്തമാണ്. ഈ പശ്ചാത്തലത്തിൽ മാഗ്നിഫിക്ക ഹുമാനിത്താസ് എന്ന തലക്കെട്ടിൽ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കിയുള്ള ലിയോ പതിനാലാമൻ പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനം മനുഷ്യജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അതിവേഗം ഇടപെടുന്ന പരിശുദ്ധാത്മകൃപയുടെ അനന്യമായ സാക്ഷ്യമാണ്. സാങ്കേതികവിദ്യ സ്വതവേ മനുഷ്യലോകത്തിന് ദോഷകരമല്ല, എന്നാൽ തീർത്തും വസ്തുനിഷ്ഠവും വിവേചനരഹിതവുമായ രീതിയിലുള്ള സാങ്കേതിക ശാസ്ത്രത്തിന്റെ ഉപയോഗം മനുഷ്യനെ വെറും ഉപകരണമായി മാത്രം കാണാൻ തുടങ്ങുമ്പോൾ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ടുതന്നെ ഈ പെന്തക്കോസ്തി തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ ഭാവിയെയും ചിന്തകളെയും നിയന്ത്രിക്കേണ്ടത് യന്ത്രവൽകൃതമോ നിർമ്മിതമോ ആയ ബുദ്ധിയല്ല, പരിശുദ്ധാത്മാവിന്റെ നിർമ്മലമായ ജ്ഞാനമാണെന്നാണ്. 1950 ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞനായ അലൻ ട്യൂറിംഗ് യന്ത്രങ്ങൾ ചിന്തിക്കുമോ എന്ന ചോദ്യത്തോടെ അവതരിപ്പിച്ച ട്യൂറിംഗ് ടെസ്റ്റ് എന്ന ആശയത്തിൽ നിന്നാണ് മനുഷ്യനെപ്പോലെ പ്രതികരിക്കാൻ കഴിയുന്ന യന്ത്രബുദ്ധിയുടെ സാധ്യതയെ പഠിക്കാൻ ആരംഭിച്ചത്. തുടർന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ മക്കാർത്തി നിർമ്മിത ബുദ്ധി എന്ന പദം ഔദ്യോഗികമായി ഉപയോഗിച്ചു. മനുഷ്യബുദ്ധി ആവശ്യമായ പ്രവർത്തനങ്ങൾ യന്ത്രങ്ങളാൽ നിർവഹിക്കുന്ന ശാസ്ത്രശാഖയെയാണ് അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ന് ഡാറ്റയിൽ നിന്ന് പഠിച്ച് സ്വയം അനുമാനങ്ങളിലേക്കെത്താനും മനുഷ്യബുദ്ധിയെ അനുകരിക്കാനും കഴിയുന്ന കമ്പ്യൂട്ടർ സംവിധാനങ്ങളെയാണ് നിർമ്മിത ബുദ്ധി അഥവാ AI എന്ന് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്കും വളർച്ചയ്ക്കും ഈ സാങ്കേതികവിദ്യ കാരണമായിട്ടുണ്ട്. രോഗനിർണയം മുതൽ വിദ്യാഭ്യാസം വരെ അതിന്റെ പ്രയോജനങ്ങൾ അനവധിയാണ്. പക്ഷേ മനുഷ്യാത്മാവിനെയും മനുഷ്യാന്തസ്സിനെയും മറക്കുന്ന രീതിയിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കപ്പെടുമ്പോൾ അത് പുതിയ അടിമത്തങ്ങളും പ്രതിസന്ധികളും ലോകത്തിൽ സൃഷ്ടിക്കുന്നു. സാങ്കേതികതയ്ക്കും ശാസ്ത്രത്തിനും അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരത്തിൽ മനുഷ്യർ അക്കങ്ങളായി ചുരുങ്ങുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ പല പ്രസംഗങ്ങളിലും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ അടിമത്തം, വ്യാജ വാർത്തകൾ, ഡീപ്പ് ഫേക്ക് സംസ്കാരം, സ്വകാര്യതയുടെ നഷ്ടം, ഡാറ്റ ചൂഷണം എന്നിവ ഇന്ന് മനുഷ്യന്റെ ആന്തരിക സ്വാതന്ത്ര്യത്തെ ഭീഷണിപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളാണ്. ദൈവത്തെ നിഷേധിക്കുന്ന വസ്തുവാദ സംസ്കാരം ലോകത്തിൽ മനുഷ്യനെ ആത്മാവില്ലാത്ത സൃഷ്ടിയാക്കി മാറ്റുന്നുവെന്ന് കർത്താവും ജീവദായകനും എന്ന ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നു. മനുഷ്യനെ വെറും ഉൽപ്പാദനശേഷിയുടെയും ഉപഭോഗത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുമ്പോൾ മനുഷ്യനിലെ ദൈവീക ഛായയും സാദൃശ്യവും അവഗണിക്കപ്പെടുന്നു. അതിനാൽ ഒരു യന്ത്രത്തിനും മനുഷ്യജീവിതത്തിന്റെ മഹത്വത്തെ പകരം വയ്ക്കാൻ കഴിയില്ല. മനുഷ്യ സ്വത്വത്തിലെ ആത്മീയ ബോധം, വിശ്വാസം, വിവേകം, സ്നേഹം, കരുണ എന്നിവയെ ഒരു അൽഗോരിതത്തിനും പൂർണ്ണമായി അനുകരിക്കാൻ സാധിക്കില്ല. നിർമ്മിത ബുദ്ധി മനുഷ്യജീവിത വികാസത്തിന് ഭീഷണിയല്ല, മറിച്ച് മനുഷ്യന്റെ ആത്മബോധത്തിന്റെയും ധാർമ്മിക ബോധ്യങ്ങളുടെയും ക്ഷയത്തിന് കാരണമാകുന്നു എന്നതാണ് ഈ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറുന്നത്. മനുഷ്യൻ ദൈവത്തെ മറന്ന് സ്വന്തം സൃഷ്ടികളിൽ രക്ഷ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ബാബേൽ ഗോപുരത്തിന്റെ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. അതിനാൽ പെന്തക്കോസ്തി തിരുനാൾ നമ്മെ വീണ്ടും എളിമയോടെയുള്ള ആത്മപരിശോധനയിലേക്ക് ക്ഷണിക്കുന്നു. ഭയത്തിലും ദുഃഖത്തിലുമായിരുന്ന ശിഷ്യന്മാരെ ദൈവവചനത്തിന്റെ പ്രഘോഷകരും പ്രാപ്തിയുള്ള അജപാലകരുമാക്കി തീർത്തത് അവരിൽ വക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ മുഖേനയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ: ജ്ഞാനം, വിവേകം, ഉപദേശം, ധൈര്യം, വിജ്ഞാനം, ഭക്തി, ദൈവഭയം എന്നിവയാണ്. ഇന്നത്തെ ലോകത്തിൽ വിവേചനപൂർണമായ തിരഞ്ഞെടുപ്പുകൾക്കും വിവേകപൂർണമായ ജീവിതത്തിനും അത്യാവശ്യമായ ആത്മീയ ആയുധങ്ങളാണിവ. ഈ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജ്ഞാനമാണ്. കാരണം സകലതും രൂപപ്പെടുത്തുന്നതും ദൈവഹിതം വിവേചിച്ചറിയാൻ ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നതുമായ ജ്ഞാനത്തിന്റെ സ്രഷ്ടാവ് ദൈവമാണ്. നിർമ്മലമായ ജ്ഞാനം ദൈവത്തിൽ നിന്നുള്ളതാണ്. ഈ ജ്ഞാനം മനുഷ്യനെ സത്യത്തിലേക്കും നന്മയിലേക്കും നീതിയിലേക്കും നയിക്കുന്നു. മനുഷ്യന്റെ മഹത്വം തിരിച്ചറിയാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ദൈവഹിതമനുസരിച്ച് ജീവിക്കാനും ജ്ഞാനം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ജ്ഞാനം ഒരു സാങ്കേതിക കഴിവല്ല, അത് മനുഷ്യജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ദൈവീകമായ ഊർജമാണ്. സോളമൻ രാജാവ് കർത്താവിനോട് ചോദിച്ചു വാങ്ങിയ വരവും ജ്ഞാനം തന്നെയായിരുന്നു. ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണ്. അതായത്, ലോകത്തിൽ ശാസ്ത്രവും സാങ്കേതികവിദ്യയും എത്ര വളർന്നാലും അത് ദൈവസത്യത്തിൽ നിന്ന് അകന്നാൽ അപൂർണമാണ്. ഇന്നത്തെ ലോകത്തിൽ നിർമ്മിത ബുദ്ധി അതിവേഗത്തിൽ വളരുമ്പോൾ ജ്ഞാനം എന്നതും ബുദ്ധി എന്നതും ഒരേ കാര്യമാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നു. നിർമ്മിത ബുദ്ധി മനുഷ്യന് ദൈവം ദാനമായി നൽകപ്പെട്ട ജ്ഞാനത്തിൽ നിന്നും മനുഷ്യൻ നിർമ്മിച്ചതാണ്. എന്നാൽ ജ്ഞാനം സ്വയംഭൂവും സ്രഷ്ടാവുമായ ദൈവത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. മനുഷ്യബുദ്ധിയുടെ പ്രവർത്തനങ്ങളെ അനുകരിച്ച് ചിന്തിക്കാനും പഠിക്കാനും അനുമാനങ്ങളിൽ എത്താനും മനുഷ്യനാൽ രൂപകൽപ്പന ചെയ്ത ഈ സാങ്കേതിക സംവിധാനങ്ങൾക്ക് കഴിയുമെന്ന് മാത്രം. നിർമ്മിത ബുദ്ധിക്ക് ആത്മാവില്ല, ധാർമ്മിക ബോധമില്ല, കരുണയില്ല, സ്നേഹമില്ല, പാപബോധമില്ല. അതിനെ എങ്ങനെ ചെയ്യാം എന്ന ചോദ്യത്തിന് ഉത്തരമൊരുക്കാൻ കഴിയും. പക്ഷേ എന്താണ് ശരി, അല്ലെങ്കിൽ എന്തിനാണ് ഇത് ചെയ്യേണ്ടത് എന്ന ആഴമുള്ള ചോദ്യങ്ങൾക്ക് ആത്മീയമായ മറുപടി നൽകാൻ കഴിയില്ല. ഇവിടെ പരിശുദ്ധാത്മദാനമായ ജ്ഞാനം എന്നത് വിവരങ്ങളുടെ സമാഹാരമോ മനുഷ്യനിയന്ത്രിതമായ പ്രവർത്തനങ്ങളോ അല്ല, ദൈവബന്ധത്തിൽ നിന്ന് ഉദിക്കുന്ന ശരിയായ ജീവിതബോധവും ആത്മീയ ശക്തിയുമാണ്. നിർമ്മിത ബുദ്ധിക്ക് മനുഷ്യഭാഷ അനുകരിക്കാനാവും, എന്നാൽ മനുഷ്യഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ബുദ്ധിക്ക് നിയമങ്ങൾ വിശകലനം ചെയ്യാനാവും, പക്ഷേ കരുണ കാണിക്കാനാവില്ല. അത് ഡാറ്റയെ തിരിച്ചറിയും, പക്ഷേ ആത്മാവിനെ തിരിച്ചറിയില്ല. നിർമ്മിത ബുദ്ധി മനുഷ്യനെപ്പോലെ സംസാരിച്ചാലും മനുഷ്യനെപ്പോലെ സ്നേഹിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ വ്യക്തമാകുന്നത്. ഇന്നത്തെ ലോകത്തിൽ നിർമ്മിത ബുദ്ധി വഴി സൃഷ്ടിക്കുന്ന വ്യാജ വാർത്തകളും കൃത്രിമ ചിത്രങ്ങളും വീഡിയോകളും മനുഷ്യരെ ഏറെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനമായ വിവേകം, സത്യവും അസത്യവും വേർതിരിക്കാനുള്ള അന്തർദർശനം നൽകുന്നു. മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കുവേണ്ടിയുള്ള തീരുമാനങ്ങളെടുക്കാൻ ആത്മാവിന്റെ ഉപദേശം ഇക്കാലത്ത് അനിവാര്യമാണ്. വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ ലോകത്ത് സത്യത്തിനുവേണ്ടി നിലകൊള്ളാൻ ആത്മദാനമായ ധൈര്യം അനിവാര്യമാണ്. യന്ത്രങ്ങളുടെ ലോകത്ത് കൂടുതൽ സമയം ചിലവഴിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകന്നു പോകുകയാണ്. ഭക്തിയുടെ ദാനം മനുഷ്യനെ ബന്ധങ്ങളുടെ വിശുദ്ധിയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു. ദൈവഭയം എന്നത് ശിക്ഷയെക്കുറിച്ചുള്ളതല്ല, മറിച്ച് സാങ്കേതികവിദ്യയുടെ ഈ കാലത്ത് ദൈവീകമായ രക്ഷയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ബോധമാണ്. ലിയോ പതിനാലാമൻ മാർപ്പാപ്പ നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന പുതിയ വ്യാവസായിക വിപ്ലവം ആണെന്ന് വിശേഷിപ്പിക്കുകയും അതിന്റെ നൈതികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സഭ ഗൗരവമായി പ്രതികരിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സഭ നിർമ്മിത ബുദ്ധിയെ പൂർണ്ണമായി എതിർക്കുന്നില്ല, മറിച്ച് അത് മനുഷ്യാന്തസ്, നീതി, തൊഴിൽ, കുടുംബ ബന്ധങ്ങൾ, കുട്ടികളുടെ സുരക്ഷ, പൊതു നന്മ എന്നിവയെ സംരക്ഷിക്കുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടണം എന്നതാണ് സഭയുടെ നിലപാട്. ജീവന്റെ മഹത്വവും അന്തസ്സും സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയുള്ള വത്തിക്കാന്റെ പൊന്തിഫിക്കൽ അക്കാഡമിയുടെ 2020 റോം കോൾ ഫോർ AI എത്തിക്സ് നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയിൽ സഭയ്ക്കുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന സുപ്രധാന രേഖയാണ്. അൽഗോർ എത്തിക്സ് എന്ന ആശയത്തെ മുന്നോട്ട് വയ്ക്കുന്ന ഈ രേഖ നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തിനും പൊതു നന്മയ്ക്കും ശുശ്രൂഷ നൽകേണ്ടതാണെന്നും ലാഭത്തിനോ മനുഷ്യന്റെ തൊഴിലവസരങ്ങളെ നഷ്ടപ്പെടുത്താനോ വേണ്ടി ഉപയോഗിക്കപ്പെടരുതെന്നും വ്യക്തമാക്കുന്നു. കൂടാതെ ഈ രേഖ നിർമ്മിത ബുദ്ധിയുടെ നൈതിക വികസനത്തിനും ഉപയോഗത്തിനുമായി 6 അടിസ്ഥാന തത്വങ്ങൾ നിർദ്ദേശിക്കുന്നു: സുതാര്യത, ഉൾക്കൊള്ളൽ, ഉത്തരവാദിത്വം, നിഷ്പക്ഷത, വിശ്വാസ്യത, സുരക്ഷയും സ്വകാര്യതയും തുടങ്ങിയവയാണവ. 2020 February 28 നടന്ന ഈ സംരംഭത്തിൽ മൈക്രോസോഫ്റ്റ്, IBM, ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന ഉൾപ്പെടെ നിരവധി പ്രമുഖ സ്ഥാപനങ്ങൾ പങ്കെടുത്തു. സാങ്കേതികവിദ്യ, രാഷ്ട്ര നേതൃത്വം, സഭ എന്നീ മേഖലകളെ ഒരുമിപ്പിച്ച ഈ സംരംഭത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. വത്തിക്കാന്റെ വിശ്വാസത്തിനു വേണ്ടിയുള്ള കാര്യാലയവും സംസ്കാരം, വിദ്യാഭ്യാസം ഇവയ്ക്കു വേണ്ടിയുള്ള കാര്യാലയവും സംയുക്തമായി പുറത്തിറക്കിയ പഴയതും പുതിയതും എന്ന രേഖ നിർമ്മിത ബുദ്ധിയും മനുഷ്യജ്ഞാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രധാന പഠനമാണ്. നിർമ്മിത ബുദ്ധിക്ക് വിവരങ്ങൾ വിശകലനം ചെയ്യാനും മനുഷ്യചിന്തയുടെ ചില ഭാഗങ്ങളെ അനുകരിക്കാനും കഴിയുന്നുവെങ്കിലും മനുഷ്യന്റെ ആത്മീയത, നൈതിക വിവേചനശേഷി, സത്യാന്വേഷണം, സ്നേഹം, ബന്ധങ്ങൾ, സൃഷ്ടിപരത എന്നിവയ്ക്ക് അത് പകരമാവില്ലെന്നും ഈ രേഖ വ്യക്തമാക്കുന്നു. ചടുലമായ മാറ്റങ്ങളുമായി ലോകം കുതിക്കുമ്പോഴും മനുഷ്യജീവിതത്തിലെ അടിസ്ഥാന ചോദ്യങ്ങൾ മാറിയിട്ടില്ല. ഞാൻ ആരാണ്? ജീവിതത്തിൻ്റെ അർത്ഥമെന്താണ്? സത്യവും നന്മയും എവിടെയാണ് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയില്ല എന്നത് വസ്തുതയാണ്. ആ ഉത്തരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിലൂടെയാണ് മനുഷ്യൻ കണ്ടെത്തുന്നത്. പെന്തക്കോസ്ത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യ സമൂഹം ആത്മാവിനാൽ ജീവിക്കുന്ന സമൂഹമാണെന്നാണ്. യഥാർത്ഥ നവീകരണം സാങ്കേതിക പുരോഗതിയിലൂടെ മാത്രമല്ല, ആത്മീയ പരിവർത്തനത്തിലൂടെയാണ് ലോകത്തിൽ സാധ്യമാകുന്നത്. മനുഷ്യഹൃദയത്തെ നവീകരിക്കുവാനും സ്നേഹം, സമാധാനം, നീതി, സത്യം, സാഹോദര്യം ഇവയിൽ അധിഷ്ഠിതമായ വിശ്വനിർമ്മിതി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുടെ ശരിയായ മനസ്സിലാക്കലിലൂടെയും വിനിയോഗത്തിലൂടെയും മാത്രമേ മനുഷ്യർക്ക് സാധിക്കൂ. അതിനാൽ നിർമ്മിത ബുദ്ധിയുടെ ലോകത്ത് നിർമ്മലമായ ജ്ഞാനവും സത്യത്തെ തിരിച്ചറിയാനുള്ള വിവേകവും മനുഷ്യ മഹത്വം സംരക്ഷിക്കാനുള്ള ധൈര്യവും നൽകണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം.
2: നിർമ്മിത ബുദ്ധി മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകളുടെയും പ്രതിസന്ധികളുടെയും മുന്നിൽ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വിവേകപൂർവം ജീവിക്കാം എന്ന വിഷയത്തെ ആധാരമാക്കി റോമിലുള്ള ബഥനി ആശ്രമാംഗമായ റെവറൻഡ് ഫാദർ ഡൊമിനിക് സാവിയോ മൂഴിക്കര OIC തയ്യാറാക്കി അവതരിപ്പിച്ച ചിന്താമലരുകളാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്.

കപ്പുച്ചിൻ വൈദികനായ ഫാദർ ജിനു മന്തിയിൽ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം മെയ് മാസം 24 തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. പരിശുദ്ധാത്മാവിനാൽ വഞ്ചനയുടെ ഇടമായിരുന്ന ഊട്ടുശാല പുനരുത്ഥാനത്തിന്റെ ഇടമായി രൂപാന്തരപ്പെടുന്നു പാപ്പ. ഉയർപ്പ് തിരുനാളിനു ശേഷം 50 ദിവസം സഭയിൽ ആഘോഷിക്കുന്ന പന്തക്കുസ്ത തിരുനാൾ ദിവസം ലിയോ 14 പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വിശുദ്ധ ബലിയർപ്പിച്ചു. ദേവാലയത്തിനുള്ളിലും ചത്തുരത്തിലുമായി ഏകദേശം 35,000 മുകളിൽ ആളുകൾ ചടങ്ങുകളിൽ സംബന്ധിച്ചു. നിങ്ങൾക്ക് സമാധാനമെന്ന അഭിവാദ്യത്തോടെ ശിഷ്യന്മാരുടെ നേരെ നിശ്വസിച്ചുകൊണ്ട് പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഉയർപ്പിക്കപ്പെട്ട പുത്രൻ അവനിൽ നമ്മെയും സഹോദരങ്ങളായി വീണ്ടെടുത്തുവെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. പുതിയതും നിത്യവുമായ ഉടമ്പടി സ്ഥാപിച്ച അതേ ഊട്ടുശാലയിൽ തന്നെയാണ് ആത്മാവിനെയും യേശു നമുക്ക് പകർന്നു നൽകിയതെന്നും പാപ്പ അടിവരയിട്ടു പറഞ്ഞു. തുടർന്ന് സെഹിയോൻ ശാലയുടെ പരിവർത്തനത്തെക്കുറിച്ച് പാപ്പ ആഴമായി പ്രതിപാദിച്ചു. അന്ത്യ അത്താഴത്തിന്റെയും ഒറ്റിക്കൊടുക്കലിന്റെയും ആ സ്ഥലം പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പസ്തോലന്മാരുടെ കല്ലറയായിരുന്ന ആ മുറി ഇന്ന് തിരുസഭയുടെ മുഴുവൻ ഉത്ഥാനത്തിന്റെ ഗർഭപാത്രമായി മാറിയിരിക്കുന്നു, പാപ്പ പറഞ്ഞു. ഉത്ഥിതന്റെ ആത്മാവ് ഒരിക്കൽ മാത്രം നൽകപ്പെട്ട ഒന്നല്ല, മറിച്ച് അത് നിരന്തരം വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഉപസംഹാരമായി ലോകത്തിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങളെയും പാപ്പ അനുസ്മരിച്ചു. ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന യുദ്ധത്തിന്റെ തിന്മയിൽ നിന്നും മാനവികതയെ രക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. ലോകത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് കണക്കില്ലാത്ത സമ്പത്തല്ല, മറിച്ച് അക്ഷയമായ ദൈവിക ദാനമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. നിർമ്മിത ബുദ്ധി മനുഷ്യരാശിയുടെ സേവനത്തിനായി ഉപയോഗിക്കണം പാപ്പയുടെ പുതിയ ചാക്രിക ലേഖനം. ഇന്ന് ദൈവം സൃഷ്ടിച്ച മഹത്തായ മനുഷ്യരാശി നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു. ബാബേലിന്റെ ഒരു പുതിയ ഗോപുരം ഉയർത്തുക, അല്ലെങ്കിൽ ദൈവവും മനുഷ്യരാശിയും ഒരുമിച്ചു വസിക്കുന്ന നഗരം പണിയുക. നിർമ്മിത ബുദ്ധിയുടെ അതിപ്രസരം ലോകത്തെ ഏറെ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലിയോ 14 പാപ്പയുടെ ചാക്രിക ലേഖനമായ മാഗ്നിഫിക്ക ഹുമാനിതാസ് മെയ് മാസം 25 തീയതി വായനക്കാർക്കായി സമർപ്പിച്ചു. ലിയോ 13 പാപ്പയുടെ പ്രേരും നൊവാരും ചാക്രിക ലേഖനത്തിന്റെ 135 വാർഷിക ദിനമായ മെയ് മാസം 15 തീയതിയാണ് ലിയോ 14 പാപ്പ ചാക്രിക ലേഖനത്തിൽ ഒപ്പുവച്ചത്. 5 അധ്യായങ്ങളിലായി വിവരിച്ചിരിക്കുന്ന ചാക്രിക ലേഖനത്തിൽ സാങ്കേതിക വിദ്യ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വൈരുദ്ധ്യശക്തിയല്ല എന്നും ധീരമായ സഹ ഉത്തരവാദിത്വത്തിന്റെയും കൂട്ടായ്മയുടെയും യുക്തി പിന്തുടർന്ന് നന്മയിൽ കെട്ടിപ്പടുക്കുന്ന മാനവികത തുടരുവാനും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. സ്നേഹത്തിന്റെ നാഗരികത കെട്ടിപ്പടുക്കുന്നതിലൂടെയും ബലത്തിന്റെ യുക്തിയെ പരിപോഷിപ്പിക്കണോ അതോ സമാധാനം നിലനിർത്തണോ എന്ന് തീരുമാനിച്ചുകൊണ്ട് അധികാര സംസ്കാരത്തോട് പ്രതികരിക്കുവാനാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ എടുത്തു പറയുന്നു. സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾക്കൊപ്പം വസിക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. മാനവികതയ്ക്കെതിരെയുള്ള വെല്ലുവിളികളെ നേരിടുവാൻ കുടുംബങ്ങളുടെ പ്രാധാന്യത്തെ തിരിച്ചറിയണം പാപ്പ. മെയ് 25 തീയതി റോമിൽ നടക്കുന്ന ജനസംഖ്യാശാസ്ത്രവും യൂറോപ്പും ഒരു നിർണായക നിമിഷം എന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന യൂറോപ്യൻ പാർലമെന്റിന്റെ ഇന്റർ ഗ്രൂപ്പ് അംഗങ്ങളുമായി ലിയോ 14 പാപ്പ കൂടിക്കാഴ്ച നടത്തി. യൂറോപ്യൻ യൂണിയൻ സ്ഥാപനങ്ങളുടെ സ്ഥാപക പിതാക്കന്മാരുടെ ക്രിസ്തീയ പ്രചോദനത്തെ നിരാകരിക്കുന്ന ഏകാന്തതയുടെ സംസ്കാരമാണ് ഇന്ന് ജനന നിരക്ക് കുറയുന്നതിന് കാരണമാകുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതെന്ന് പാപ്പ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. കുടുംബങ്ങളുടെ പ്രാധാന്യവും പാപ്പ അടിവരയിട്ടു. കുടുംബം സാമൂഹിക ജീവിതത്തിന്റെ ആദ്യത്തേതും പകരം വയ്ക്കാനാവാത്തതുമായ സ്കൂളാണ് എന്നുള്ള വിശുദ്ധ ജോൺ പോൾ 2 വാക്കുകൾ ഉദ്ധരിച്ച പാപ്പ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിൽ സ്ഥാപിതമാണ് കുടുംബമെന്നും കുടുംബത്തിന്റെ ഈ കേന്ദ്രസ്ഥാനത്തെ ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. ക്രൈസ്തവൻ അപരന്റെ നന്മയാഗ്രഹിക്കുന്നവനാകണം പാപ്പ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബാഴ്സലോണയിലെ കുതിരസവാരി ക്ലബിലെ അംഗങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ലിയോ 14 പാപ്പ സംസാരിച്ചു. ക്രിസ്തീയ ജീവകാരുണ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ ക്ലബിലെ അംഗങ്ങളുടെ പ്രത്യേകതയെന്ന് പാപ്പ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി മെയ് മാസം 24 ഞായറാഴ്ച വത്തിക്കാനിൽ ത്രികാല ജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14 പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷ കേൾക്കാം.

0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭ ഞായറാഴ്ച.
1: Cari fratelli e sorelle, buona domenica. In questa solennità della Pentecoste siamo chiamati a contemplare il dono dello Spirito Santo effuso in abbondanza sulla Chiesa nascente e oggi nuovamente donato ai suoi membri come luce e forza che li accompagni in ogni situazione della vita. Possiamo soffermarci su un'immagine dello Spirito che ci viene consegnata dalla liturgia di oggi. Lo Spirito apre le porte. Il Vangelo infatti ci dice che erano chiuse le porte del luogo dove si trovavano i discepoli per timore dei giudei.
0: ഈ പന്തക്കുസ്ത ദിനത്തിൽ നവജാതമായ സഭയിൽ സമൃദ്ധമായി ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ദാനത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഇത് സഭയിലെ അംഗങ്ങൾക്ക് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അവരെ അനുഗമിക്കുന്ന പുതിയ വെളിച്ചവും ശക്തിയും നൽകുന്നു. ഇന്നത്തെ ആരാധനക്രമം നമുക്ക് നൽകുന്ന ആത്മാവിന്റെ പ്രതിച്ഛായയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആത്മാവ് വാതിലുകളെ തുറക്കുന്നു. സുവിശേഷം നമ്മോട് പറയുന്നു, ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരുന്നു. അതേസമയം ആത്മാവ് ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നുവന്നുവെന്നാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ വിവരിക്കുന്നത്. ഈ ആത്മാവ് ആ മുറിയുടെ വാതിലുകൾ തുറക്കുകയും ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ശിഷ്യന്മാരെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ഇന്നും നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, പരിശുദ്ധാത്മാവ് ഏതെല്ലാം വാതിലുകളാണ് തുറക്കുന്നത്? യേശു ക്രിസ്തുവിൽ സ്വയം വെളിപ്പെടുത്തിയതുപോലെ ദൈവത്തിന്റെ രഹസ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമാക്കുന്നു എന്ന അർത്ഥത്തിൽ ഒന്നാമത്തെ വാതിൽ ദൈവത്തിന്റേതാണ്. തന്റെ ആത്മാവിന്റെ ദാനത്താൽ ദൈവം നമുക്ക് യഥാർത്ഥ വിശ്വാസം നൽകുന്നു. തിരുവെഴുത്തുകളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഒരു അയൽക്കാരനായി നമ്മെ ബോധ്യപ്പെടുത്തുകയും സ്വന്തം ജീവിതത്തിൽ പങ്കുചേരുവാൻ നമ്മെ അനുവദിക്കുകയും ചെയ്യുന്നു. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ ഒരു അനുഭവം നേടുവാനും ഒരു നിയമമനുസരിക്കുന്നതിൽ മാത്രമായി ചുരുക്കാതെ യേശുവിൽ അവനെ കണ്ടുമുട്ടുവാനും നമ്മിൽ അവനെ തിരിച്ചറിയുവാനും ദൈനംദിന ജീവിതത്തിൽ അവന്റെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങൾ കണ്ടെത്തുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. രണ്ടാമത്തെ വാതിൽ സെഹിയോൻ ഊട്ടുശാലയുടേതാണ്. ആത്മാവിന്റെ അഗ്നിയില്ലാതെ സഭ ഭയത്തിന്റെ തടവുകാരനായി തുടരുന്നു. ലോകത്തിന്റെ വെല്ലുവിളികളെ ഭയപ്പെടുന്നു. സ്വയം അടഞ്ഞുകിടക്കുന്നു. അതിനാൽ മാറ്റത്തിന് വിധേയമാകുന്ന കാലവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുവാൻ കഴിയാതെ പോകുന്നു. ദൈവത്തോടും മറ്റുള്ളവരോടും ഭാവി പ്രത്യാശയിലേക്കും ജീവിതത്തിന്റെ സന്തോഷത്തിലേക്കും വാതിലുകളെ കൊട്ടിയടച്ച എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനും അവർക്ക് ആതിഥ്യമരുളുന്നതിനുമാണ് ആത്മാവ് സഭയുടെ വാതിലുകൾ തുറക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ അനുസ്മരിക്കുന്നതുപോലെ ഏവരെയും അനുഗ്രഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സഭയാകുവാനും എല്ലാവർക്കും വാതിലുകൾ തുറന്നിട്ടിട്ടുള്ളതുമായ ഒരു സഭയാകുവാനുമാണ് നാം ഏവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവസാനമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കുന്നു. സ്ഥായിയായി നിലനിൽക്കുവാനും സ്വാർത്ഥത, അവിശ്വാസം, മുൻവിധി എന്നിവയെ മറികടക്കുവാൻ നമ്മെ സഹായിക്കുകയും ദൈവത്തിന്റെ മക്കളായും നമ്മുടെ ഇടയിൽ സഹോദരി സഹോദരന്മാരായും ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് ആളുകൾക്കിടയിൽ, സമൂഹത്തിൽ, ഭൂമിയിൽ അധിവസിക്കുന്ന എല്ലാവർക്കുമിടയിൽ സ്നേഹത്തിന്റെ ഒരേ ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ സാഹോദര്യം ജന്മമെടുക്കുകയും അത് വൈവിധ്യത്തെ ഒന്നിപ്പിക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ കാലത്തും വിശേഷിച്ചും പന്തക്കുസ്ത ദിനത്തിൽ ഇപ്പോഴും അടഞ്ഞുകിടക്കുന്ന എല്ലാ വാതിലുകളും തുറക്കുവാൻ നാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. നമ്മെ സ്നേഹിക്കുന്ന പിതാവായി ദൈവത്തെ വീണ്ടും കണ്ടെത്തുവാനും എല്ലാവർക്കും കുടുംബാന്തരീക്ഷം അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു സഭ കെട്ടിപ്പടുക്കുവാനും എല്ലാ ജനതകൾക്കുമിടയിൽ സമാധാനം വാഴുന്ന ഒരു സാഹോദര്യ ലോകം വളർത്തിയെടുക്കുവാനും നമുക്ക് സാധിക്കണം. ആദ്യ ശിഷ്യന്മാരെ പോലെ പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലവും സഭയുടെ മാതാവുമായ കന്യകാമറിയത്തിന്റെ സഹായത്തിൽ നമുക്ക് ആശ്രയിക്കാം.
1: Come i primi discepoli, confidiamo nell'intercessione della Vergine Maria, dimora dello Spirito Santo e Madre della Chiesa.
0: ഈ സന്ദേശത്തിന് ശേഷം പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ മധ്യാന പ്രാർത്ഥന നയിക്കുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Regina Caeli, laetare alleluia. Resurrexit sicut dixit alleluia.
2: Ora pro nobis Deum alleluia.
1: Gaudet laetare Virgo Maria alleluia.
2: Resurrexit Dominus vere alleluia.
1: Oremus. Deus, qui per resurrectionem filii tui, Domini nostri Iesu Christi, mundum letificare dignatus es, presta quesumus, ut per eius genetricem Virginem Mariam, perpetue capiamus gaudia vitae per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto. Gloria Patri et Filio et Spiritui Sancto. Gloria Patri et Filio et Spiritui Sancto. Pro fidelibus defunctis. Requiem aeternam dona eis Domine.
2: Plus perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Ex hoc nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui feci caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
0: Amen. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ സോജു തെക്കിനേത്തെ സിയമ്മയുടെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം ആലാപനം എലിസബത്ത് രാജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം മെയ് മാസം 24-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. പരിശുദ്ധാത്മാവിനാൽ വഞ്ചനയുടെ ഇടമായിരുന്ന ഊട്ടുശാല പുനരുത്ഥാനത്തിന്റെ ഇടമായി രൂപാന്തരപ്പെടുന്നു പാപ്പ. ഉയർപ്പു തിരുനാളിന് ശേഷം 50-ാം ദിവസം സഭയിൽ ആഘോഷിക്കുന്ന പന്തക്കുസ്ത തിരുനാൾ ദിവസം ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വിശുദ്ധ ബലിയർപ്പിച്ചു. ദേവാലയത്തിനുള്ളിലും ചത്തുരത്തിലുമായി ഏകദേശം 35,000 മുകളിൽ ആളുകൾ ചടങ്ങുകളിൽ സംബന്ധിച്ചു. നിങ്ങൾക്ക് സമാധാനമെന്ന അഭിവാദ്യത്തോടെ ശിഷ്യന്മാരുടെ നേരെ നിശ്വസിച്ചുകൊണ്ട് പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഉയർപ്പിക്കപ്പെട്ട പുത്രൻ അവനിൽ നമ്മെയും സഹോദരങ്ങളായി വീണ്ടെടുത്തുവെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. പുതിയതും നിത്യവുമായ ഉടമ്പടി സ്ഥാപിച്ച അതേ ഊട്ടുശാലയിൽ തന്നെയാണ് ആത്മാവിനെയും യേശു നമുക്ക് പകർന്നു നൽകിയതെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. തുടർന്ന് സെഹിയോൻ ശാലയുടെ പരിവർത്തനത്തെക്കുറിച്ച് പാപ്പ ആഴമായി പ്രതിപാദിച്ചു. അന്ത്യ അത്താഴത്തിന്റെയും ഒറ്റിക്കൊടുക്കലിന്റെയും ആ സ്ഥലം പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പസ്തോലന്മാരുടെ കല്ലറയായിരുന്ന ആ മുറി ഇന്ന് തിരുസഭയുടെ മുഴുവൻ ഉത്ഥാനത്തിന്റെ ഗർഭപാത്രമായി മാറിയിരിക്കുന്നു, പാപ്പ പറഞ്ഞു. ഉത്ഥിതന്റെ ആത്മാവ് ഒരിക്കൽ മാത്രം നൽകപ്പെട്ട ഒന്നല്ല, മറിച്ച് അത് നിരന്തരം വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഉപസംഹാരമായി ലോകത്തിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങളെയും പാപ്പ അനുസ്മരിച്ചു. ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന യുദ്ധത്തിന്റെ തിന്മയിൽ നിന്നും മാനവികതയെ രക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. ലോകത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് കണക്കില്ലാത്ത സമ്പത്തല്ല, മറിച്ച് അക്ഷയമായ ദൈവിക ദാനമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. നിർമ്മിത ബുദ്ധി മനുഷ്യരാശിയുടെ സേവനത്തിനായി ഉപയോഗിക്കണം പാപ്പയുടെ പുതിയ ചാക്രിക ലേഖനം. ഇന്ന് ദൈവം സൃഷ്ടിച്ച മഹത്തായ മനുഷ്യരാശി നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു. ബാബേലിന്റെ ഒരു പുതിയ ഗോപുരം ഉയർത്തുക, അല്ലെങ്കിൽ ദൈവവും മനുഷ്യരാശിയും ഒരുമിച്ചു വസിക്കുന്ന നഗരം പണിയുക. നിർമ്മിത ബുദ്ധിയുടെ അതിപ്രസരം ലോകത്തെ ഏറെ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലിയോ 14-ാമൻ പാപ്പയുടെ ചാക്രിക ലേഖനമായ മാഗ്നിഫിക്ക ഹുമാനിതാസ് മെയ് മാസം 25-ാം തീയതി വായനക്കാർക്കായി സമർപ്പിച്ചു. ലിയോ 13-ാമൻ പാപ്പയുടെ റേരും നൊവാരും ചാക്രിക ലേഖനത്തിന്റെ 135-ാം വാർഷിക ദിനമായ മെയ് മാസം 15-ാം തീയതിയാണ് ലിയോ 14-ാമൻ പാപ്പ ചാക്രിക ലേഖനത്തിൽ ഒപ്പുവച്ചത്. 5 അധ്യായങ്ങളിലായി വിവരിച്ചിരിക്കുന്ന ചാക്രിക ലേഖനത്തിൽ സാങ്കേതിക വിദ്യ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വൈരുദ്ധ്യശക്തിയല്ല എന്നും ധീരമായ സഹ ഉത്തരവാദിത്വത്തിന്റെയും കൂട്ടായ്മയുടെയും യുക്തി പിന്തുടർന്ന് നന്മയിൽ കെട്ടിപ്പടുക്കുന്ന മാനവികത തുടരുവാനും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. സ്നേഹത്തിന്റെ നാഗരികത കെട്ടിപ്പടുക്കുന്നതിലൂടെയും ബലത്തിന്റെ യുക്തിയെ പരിപോഷിപ്പിക്കണോ അതോ സമാധാനം നിലനിർത്തണോ എന്ന് തീരുമാനിച്ചുകൊണ്ട് അധികാര സംസ്കാരത്തോട് പ്രതികരിക്കുവാനാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ എടുത്തു പറയുന്നു. സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾക്കൊപ്പം വസിക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. മാനവികതയ്ക്കെതിരെയുള്ള വെല്ലുവിളികളെ നേരിടുവാൻ കുടുംബങ്ങളുടെ പ്രാധാന്യത്തെ തിരിച്ചറിയണം പാപ്പ. മെയ് 25-ാം തീയതി റോമിൽ നടക്കുന്ന ജനസംഖ്യാശാസ്ത്രവും യൂറോപ്പും ഒരു നിർണായക നിമിഷം എന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന യൂറോപ്യൻ പാർലമെന്റിന്റെ ഇന്റർ ഗ്രൂപ്പ് അംഗങ്ങളുമായി ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തി. യൂറോപ്യൻ യൂണിയൻ സ്ഥാപനങ്ങളുടെ സ്ഥാപക പിതാക്കന്മാരുടെ ക്രിസ്തീയ പ്രചോദനത്തെ നിരാകരിക്കുന്ന ഏകാന്തതയുടെ സംസ്കാരമാണ് ഇന്ന് ജനന നിരക്ക് കുറയുന്നതിന് കാരണമാകുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതെന്ന് പാപ്പ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. കുടുംബങ്ങളുടെ പ്രാധാന്യവും പാപ്പ അടിവരയിട്ടു. കുടുംബം സാമൂഹിക ജീവിതത്തിന്റെ ആദ്യത്തേതും പകരം വയ്ക്കാനാവാത്തതുമായ സ്കൂളാണ് എന്നുള്ള വിശുദ്ധ ജോൺ പോൾ 2-ാമന്റെ വാക്കുകൾ ഉദ്ധരിച്ച പാപ്പ, ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിൽ സ്ഥാപിതമാണ് കുടുംബമെന്നും കുടുംബത്തിന്റെ ഈ കേന്ദ്രസ്ഥാനത്തെ ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. ക്രൈസ്തവൻ അപരന്റെ നന്മയാഗ്രഹിക്കുന്നവനാകണം പാപ്പ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബാഴ്സലോണയിലെ കുതിരസവാരി ക്ലബിലെ അംഗങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ സംസാരിച്ചു. ക്രിസ്തീയ ജീവകാരുണ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ ക്ലബിലെ അംഗങ്ങളുടെ പ്രത്യേകതയെന്ന് പാപ്പ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി മെയ് മാസം 24-ാം തീയതി ഞായറാഴ്ച വത്തിക്കാനിൽ ത്രികാല ജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷ കേൾക്കാം.

0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭ ഞായറാഴ്ച.
1: Cari fratelli e sorelle, buona domenica. In questa solennità della Pentecoste siamo chiamati a contemplare il dono dello Spirito Santo effuso in abbondanza sulla Chiesa nascente e oggi nuovamente donato ai suoi membri come luce e forza che li accompagni in ogni situazione della vita. Possiamo soffermarci su un'immagine dello Spirito che ci viene consegnata dalla liturgia di oggi. Lo Spirito apre le porte. Il Vangelo infatti ci dice che erano chiuse le porte del luogo dove si trovavano i discepoli per timore dei giudei.
0: ഈ പന്തക്കുസ്ത ദിനത്തിൽ നവജാതമായ സഭയിൽ സമൃദ്ധമായി ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ദാനത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഇത് സഭയിലെ അംഗങ്ങൾക്ക് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അവരെ അനുഗമിക്കുന്ന പുതിയ വെളിച്ചവും ശക്തിയും നൽകുന്നു. ഇന്നത്തെ ആരാധനക്രമം നമുക്ക് നൽകുന്ന ആത്മാവിന്റെ പ്രതിച്ഛായയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആത്മാവ് വാതിലുകളെ തുറക്കുന്നു. സുവിശേഷം നമ്മോട് പറയുന്നു, ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരുന്നു. അതേസമയം ആത്മാവ് ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നുവന്നുവെന്നാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ വിവരിക്കുന്നത്. ഈ ആത്മാവ് ആ മുറിയുടെ വാതിലുകൾ തുറക്കുകയും ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ശിഷ്യന്മാരെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ഇന്നും നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, പരിശുദ്ധാത്മാവ് ഏതെല്ലാം വാതിലുകളാണ് തുറക്കുന്നത്? യേശുക്രിസ്തുവിൽ സ്വയം വെളിപ്പെടുത്തിയതുപോലെ ദൈവത്തിന്റെ രഹസ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമാക്കുന്നു എന്ന അർത്ഥത്തിൽ ഒന്നാമത്തെ വാതിൽ ദൈവത്തിൻ്റെതാണ്. തൻ്റെ ആത്മാവിൻ്റെ ദാനത്താൽ ദൈവം നമുക്ക് യഥാർത്ഥ വിശ്വാസം നൽകുന്നു. തിരുവെഴുത്തുകളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഒരു അയൽക്കാരനായി നമ്മെ ബോധ്യപ്പെടുത്തുകയും സ്വന്തം ജീവിതത്തിൽ പങ്കുചേരുവാൻ നമ്മെ അനുവദിക്കുകയും ചെയ്യുന്നു. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ ഒരു അനുഭവം നേടുവാനും ഒരു നിയമമനുസരിക്കുന്നതിൽ മാത്രമായി ചുരുക്കാതെ യേശുവിൽ അവനെ കണ്ടുമുട്ടുവാനും നമ്മിൽ അവനെ തിരിച്ചറിയുവാനും ദൈനംദിന ജീവിതത്തിൽ അവന്റെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങൾ കണ്ടെത്തുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. രണ്ടാമത്തെ വാതിൽ സെഹിയോൻ ഊട്ടുശാലയുടേതാണ്. ആത്മാവിന്റെ അഗ്നിയില്ലാതെ സഭ ഭയത്തിന്റെ തടവുകാരനായി തുടരുന്നു. ലോകത്തിന്റെ വെല്ലുവിളികളെ ഭയപ്പെടുന്നു. സ്വയം അടഞ്ഞുകിടക്കുന്നു. അതിനാൽ മാറ്റത്തിന് വിധേയമാകുന്ന കാലവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുവാൻ കഴിയാതെ പോകുന്നു. ദൈവത്തോടും മറ്റുള്ളവരോടും ഭാവി പ്രത്യാശയിലേക്കും ജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്കും വാതിലുകളെ കൊട്ടിയടച്ച എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനും അവർക്ക് ആതിഥ്യമരുളുന്നതിനുമാണ് ആത്മാവ് സഭയുടെ വാതിലുകൾ തുറക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ അനുസ്മരിക്കുന്നത് പോലെ ഏവരെയും അനുഗ്രഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സഭയാകുവാനും എല്ലാവർക്കും വാതിലുകൾ തുറന്നിട്ടിട്ടുള്ളതുമായ ഒരു സഭയാകുവാനുമാണ് നാം ഏവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവസാനമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നു. സ്ഥായിയായി നിലനിൽക്കുവാനും സ്വാർത്ഥത, അവിശ്വാസം, മുൻവിധി എന്നിവയെ മറികടക്കുവാൻ നമ്മെ സഹായിക്കുകയും ദൈവത്തിൻ്റെ മക്കളായും നമ്മുടെ ഇടയിൽ സഹോദരി സഹോദരന്മാരായും ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് ആളുകൾക്കിടയിൽ, സമൂഹത്തിൽ, ഭൂമിയിൽ അധിവസിക്കുന്ന എല്ലാവർക്കുമിടയിൽ സ്നേഹത്തിൻ്റെ ഒരേ ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ സാഹോദര്യം ജന്മമെടുക്കുകയും അത് വൈവിധ്യത്തെ ഒന്നിപ്പിക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ കാലത്തും വിശേഷിച്ചും പന്തക്കുസ്ത ദിനത്തിൽ ഇപ്പോഴും അടഞ്ഞുകിടക്കുന്ന എല്ലാ വാതിലുകളും തുറക്കുവാൻ നാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. നമ്മെ സ്നേഹിക്കുന്ന പിതാവായി ദൈവത്തെ വീണ്ടും കണ്ടെത്തുവാനും എല്ലാവർക്കും കുടുംബാന്തരീക്ഷം അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു സഭ കെട്ടിപ്പടുക്കുവാനും എല്ലാ ജനതകൾക്കുമിടയിൽ സമാധാനം വാഴുന്ന ഒരു സാഹോദര്യ ലോകം വളർത്തിയെടുക്കുവാനും നമുക്ക് സാധിക്കണം. ആദ്യ ശിഷ്യന്മാരെ പോലെ പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലവും സഭയുടെ മാതാവുമായ കന്യകാമറിയത്തിന്റെ സഹായത്തിൽ നമുക്ക് ആശ്രയിക്കാം.
1: Come i primi discepoli, confidiamo nell'intercessione della Vergine Maria, dimora dello Spirito Santo e Madre della Chiesa.
0: ഈ സന്ദേശത്തിന് ശേഷം പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ മധ്യാന പ്രാർത്ഥന നയിക്കുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Regina Caeli, laetare alleluia. Resurrexit sicut dixit alleluia.
2: Ora pro nobis Deum alleluia.
1: Gaudet laetare Virgo Maria alleluia.
2: Resurrexit Dominus vere alleluia.
1: Oremus. Deus, qui per resurrectionem filii tui, Domini nostri Iesu Christi, mundum letificare dignatus es, presta quesumus, ut per eius genetricem Virginem Mariam, perpetue capiamus gaudia vitae per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto. Gloria Patri et Filio et Spiritui Sancto. Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine.
2: Et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Ex hoc nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui feci caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
0: Amen. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ സോജു തെക്കിനേത്തെ സിയമ്മയുടെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം. ആലാപനം എലിസബത്ത് രാജു.